ഗുഡ് മോർണിംഗ് വിലാവുദേ നവയായി വിനാടി ഹയായി സെനസുറാദുദേ പാന്തരമ ഹെലോ സതയന്തേ വടപടങ്കാന്ന ഹദന്നി කොහොමද සෙනසුරාදා දවස පොඩි වැස්සක් එහෙම මෙහෙන් තියෙනවා හැබැයි ඒ වුණාට ඉතින් අද ලස්සන දවසක් නේද ලස්සන දවසක් නිසාම තමයි ලස්සන සින්දුරි එකක් අරගෙන ලස්සන කොල්ලෙක් මේ පැත්තෙන් ඇවිල්ලා තියෙන්නේ දවල් 12 වෙනකන් හෙලෝ හෙලෝ සතියන්තේ අහගෙන මාත් එක්ක ඉන්න chance එක තියෙනවා ඉතින් අද කොහොමද වාගේ දවස plan කරගෙන ඉන්නේ ගෙදරට වෙලා ඉන්නද ඇවිදින්න කරන්න අයිඩියා එකක් තියෙනවද මොන හරි වෙන විශේෂ plan එකක් තියෙනවද birthday එකක් තියෙනවද ඊට පස්සේ මොන හරි වැඩ ටිකක් තියෙනවද വാടി മാത്തിക്ക കേരള സമയ ദിവസം വരടിക്ക് പട്ടാൻ കാരണം തീയണേ ഓക്കെ മൊലയുടെ സമനിൽ കെട്ടിയ വെട്ടിന് പ്രശ്നമൊക്കെ അഹ്ലാ തീയണി ഹരി എഡോ ഇന്നോണം പുലുവണ്ണം ഉത്തരയാദ് സഹയോഗിയെ ബലാപുരത്തു ഹിതവതുണിന്ന് പ്രശ്നമായിട്ട് ഉത്തരയാദീലോണി ഹരിത സെനസുറാദുദ്ദീൻ അവീന്ദല ഇതിൻ ആയു ആട പൊണ്ടക്കത്ത് ഹെല്ലെന്ന ഹമ്പവെന്നിനേ മാത്തിക്ക സിന്ധു അഹന്ന തീനോ കഥാ കരണ തീനോ മെസ്സേജ് കരണ തീനോ വേൾഡ് പോസ്റ്റിക്ക് പ്രശ്നം വലട്ട് ഉത്തര ദെന്ന തീനോ കൊച്ചരണം വെട ഗുഡക് തീനോ അതനേദ വീക്കെൻഡ് ഇക കിയലനേ അപി ഹെലോ ഹെലോ സതിയന്തേ അഹഗിനി ഇന്ന ഗമം പയ തുണക് എക ദികട വാഗേ മഗേ വെരടിക പടാൻ ഗന്ന തമൈ ലാസ്തി വെന്നി ഉദേ പാന്തരമ മെസ്സേജ് കരപ കട്ടിയ കിയലമ മമ സിന്ധുകട യന്ന തമൈ ലാസ്തി വെന്നി ഹെലോ ഹെലോ ഗുഡ് മോർണിംഗ് അസ കോഹമദ മമ തങ്കല്ലിൻ അപ്സര മവത് ലസന സിന്ധുകട എക്കതു കര ഹെലോ ഹെലോ സതിയാന്തയ വിത്ത് ഡി ജെ അസ.